0: ഒന്നാന്തരതയ്ക്കായി ലങ്കാവേ വിളാവേ
1: live fm.lk
2: ഏ ഹിറ്റിയാ മേ ഹിറ്റിയാ ഹിറ്റ് ടു ദാനിന റിത്മയ live fm